0: അഞ്ചു പണം താലി കെട്ടി നെഞ്ചു നൊന്ത,
1: അഞ്ചു പണം താലി കെട്ടി നെഞ്ചു നൊന്ത,
0: കാപ്പട്ട് മുക്കി പുഞ്ച പാടാൻ കൊയ്യാൻ പോണ്,
1: കാപ്പട്ട് മുക്കി പുഞ്ച പാടാൻ കൊയ്യാൻ പോണ്,
0: കമ്പറഞ്ചു കമ്പറഞ്ചു കയ്യു നൊന്ത,
1: കമ്പറഞ്ചു കമ്പറഞ്ചു കയ്യു നൊന്ത,
0: അഞ്ചു പണം താലി കെട്ടി.

0: മരത്തിൽ തേനുള്ള മായ്പു കൊണ്ട കണ്ണാമേ, മായ്പു കൊണ്ട കണ്ണാമേ, കോടലി കൊണ്ട കണ്ണാമേ.
1: പൂമരത്തിൽ തേനുള്ള കോടലി കൊണ്ട കണ്ണാമേ.
0: പൂമരത്തിൽ തേനുള്ള മായ്പു കൊണ്ട കണ്ണാമേ, മായ്പു കൊണ്ട കണ്ണാമേ, കോടലി കൊണ്ട കണ്ണാമേ.

0: പൂമരത്തിൽ തേനുള്ള മൈവ് കൊണ്ട കണ്ണാമേ, മൈവ് കൊണ്ട കണ്ണാമേ, കോടലി കൊണ്ട കണ്ണാമേ.
1: കച്ചിയ പാലും കഴിക്കിൻഡോ, കയ്യുട്ട തേനും പുളിക്കിൻഡോ, കച്ചിയ
0: പാലും പുളിക്കിൻഡോ,
2: കയ്യുട്ട തേനും പുളിക്കിൻഡോ.
1: കച്ചിയ പാലും കഴിക്കിൻഡോ, കയ്യുട്ട തേനും പുളിക്കിൻഡോ, ലല്ലലേ ലാലലേ ലാലാലല്ലാ.
2: കയ്യുട്ട തേനും പുളിക്കും.

0: കൽക്കുള്ളത്തിൽ മീൻ പിടിക്കും ചാപ്പു ചാപ്പുലേ ചാപ്പു ചാപ്പുലേ ചരാചാപ്പുലേ.
1: കൽക്കുള്ളത്തിൽ മീൻ പിടിക്കും ചാപ്പു ചാപ്പുലേ ചാപ്പു ചാപ്പുലേ ചാപ്പു ചാപ്പുലേ.
0: കൽക്കുള്ളത്തിൽ മീൻ പിടിപ്പാ ചാപ്പു ചാപ്പുലേ.